0: Treat yourself to an afternoon of inspiration, connection, and a little luxury at Regent Seven Seas Cruises Women to Watch 2026 in association with Craig's Investment Partners. Join us on Friday, the 2nd of October at Cordis, Auckland, as we celebrate remarkable women who lead, create, and make a difference in their communities. Enjoy champagne and pop-up shopping, followed by a delicious three-course lunch with bubbles from Brown Brothers. Experience a stunning haute couture fashion show from Jace Fashion, a leading Indian designer in New Zealand. Plus, entertainment and a charity auction in support of the Heart Foundation. And you'll take home a premium gift bag valued at more than $750. There's even more to celebrate, with a giant birthday cake marking 30 years of I Magazine. And especially for Planet FM listeners, you'll receive 10% off your tickets. Simply use the code PLANETFMVIP. That's PLANETFMVIP for 10% off. Visit the Planet FM Facebook page for all the details. Women to Watch 2026. An afternoon to celebrate, connect, and be inspired.
1: Vibe FM 104.6. Hevra Ella Vibana. Mixtape Mornings.
2: നമസ്കാരം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. അങ്ങനെ ഇന്ന് മിക്സ്ടേപ്പ് മോർണിംഗ്സിന്റെ ഈ ഒരു കിടിലൻ മോർണിംഗിൽ എല്ലാവർക്കും അടിപൊളി ഒരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മിക്സ്ടേപ്പ് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൂടെ ഞാൻ റാണിയോ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. എവിടെ എല്ലാം വൈബാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം കൂടുതൽ കൂടുതൽ വൈബാക്കാൻ ആസ് യൂഷ്വൽ നമ്മുടെ കയ്യിൽ കുറേയധികം നല്ല പാട്ടുകളുണ്ട്, കുറേയധികം വിശേഷങ്ങൾ പറയാനുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ ചില ചില ഇൻഫോർമേഷൻസും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യാനുണ്ട് കേട്ടോ. സോ നമ്മൾ ആദ്യത്തെ ട്രാക്ക് ഇവിടെ വെയിറ്റിംഗ് ആണ്, പാട്ട് കേട്ടാലോ. അപ്പോ ആദ്യത്തെ ട്രാക്ക് കേട്ട് തിരിച്ചു വരാം. കൂടെ ഞാൻ ടാനിയാണ് കേട്ടോ.

0: King calls
1: 027-522-8838.
2: Salim Hassan's Kings Park, 35 Hobson Street, Auckland, CBD.
3: You are listening to Vibe FM.
4: അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
5: ഫിസി ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
6: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
5: എല്ലാതരം വിസകൾക്കും എംപ്ലോയ് അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡിപ്പോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
6: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്, കോൺടാക്ട് 02111-800-893. ഇവിടെ എല്ലാം വൈബാണ്.
7: ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ വെച്ചു കൊടുക്കുന്ന നമ്മുടെ സ്വന്തം വൈബ് എഫ്എമ്മിന്റെ സ്വന്തം സെഗ്മെന്റ് ആണ് ഇതാ വീണ്ടും ഓൺ ആയിരിക്കുന്നത്. ഇത് വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്.
8: ഹായ് ടാനിയ, എന്റെ പേര് ഐറിൻ. അപ്പൊ എനിക്ക് ഇന്ന് വേണ്ട പാട്ട് ഹൃദയം മൂവിയിലത്തെയാണ്. ഈ ഹൃദയം മൂവി ഭയങ്കര സ്പെഷ്യൽ ആണ്, കാരണം ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്യാം. അപ്പോ അന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് പോയിട്ടാണ് ഈ സിനിമ കണ്ടത്. അപ്പൊ ഇതിലത്തെ ഏത് പാട്ട് കേട്ടാലും അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യുന്ന ഹൃദയം മൂവി കണക്ട് ചെയ്യുന്ന എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാലും അപ്പൊ എനിക്ക് എന്റെ കോളേജ് ലൈഫും ഫ്രണ്ട്സും എല്ലാമാണ് ഓർമ്മ വരിക. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും എനിക്ക് ഇന്ന് ഹൃദയം മൂവിയിലത്തെ പാട്ട് വേണം. എന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ ആണ്.

0: വീട് വാങ്ങാന്ന് വിചാരിച്ച്, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റർ വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്, ഓ ഐ എം കൺഫ്യൂസ്. പിന്നെ ഈ വീടിനടുത്ത് ഹൗസിംഗ് ന്യൂസിലാൻഡിന്റെ വീടുകളുണ്ടെന്നോ, അതോ ഫ്ലഡ് പ്രോൺ ഏരിയ? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ നീഡ് എക്സ്പെർട്ട് അഡ്വൈസ്.
1: കോൾ NZ മൊബൈൽ മോർട്ടേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലാൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
0: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം NZ മൊബൈൽ മോർട്ടേജസ് ആൻഡ് ഇൻഷുറൻസിനെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടു.
1: റോബിൻ ഫ്രം NZ മൊബൈൽ മോർട്ടേജസ് ആൻഡ് ഇൻഷുറൻസസ്.
0: 0 1 300 284. ഇവിടെ എല്ലാം വൈബാണ്.
2: അല്ലെങ്കിലും പലതരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സമ്മാനങ്ങൾ നമ്മൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് നൽകാനായിട്ട് പറ്റും. പക്ഷേ അതിലും കൂടുതൽ സ്പെഷ്യൽ ആവുന്ന ഒരു കാര്യമല്ലേ, നാട് മൊത്തം കേൾക്കെ അവർക്ക് വേണ്ടി നമ്മൾ വിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക്

0: വേണ്ടി നമ്മളൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വാവ്, എത്ര അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അല്ലേ? ആ കോൺസെപ്റ്റ് ആണ് വൈബ് എഫ് എം എപ്പോഴും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാട്ടിനുള്ള സമയമാണ്.
1: ഹായ് ടാനിയ, എന്റെ പേര് ഡിജോ. എനിക്ക് 96 മൂവിയിലെ താപങ്ങളെ രൂപങ്ങളെ എന്നുള്ള സോങ് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ, എന്റെ ലോസ്റ്റ് ലവിന് വേണ്ടി ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു സോങ് ആണ്.

0: നിങ്ങൾക്ക് കാറുണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
1: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
0: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
1: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
2: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
3: യു ആർ ലിസണിംഗ് ടു Vibe FM.
1: അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
0: വിസ ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈഫ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
1: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.

0: എല്ലാ വിസകൾക്കും എംപ്ലോയി അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ് ക്യാരക്ടർ വേവർ സബ്മിഷൻ ഡിപ്പോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
1: വിസലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ് കോൺടാക്ട് 02118008935 ഇവിടെ എല്ലാം വൈബ് ആണ്.
2: അങ്ങനെയാ ഇന്നത്തെ നമ്മുടെ മിക്സ്ഡേപ്പ് മോർണിംഗ്സ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ രാവിലെ 7 മണി തൊട്ട് 9 മണി വരെ നമുക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാം, വർത്താനം പറയാം. അതിലേക്കൊക്കെ പോകുന്നതിൽ മുമ്പ് ഇതാ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബ്യൂട്ടിഫുൾ സെഗ്മെന്റിൽ വിത്ത് ലവ് ഒരു പാട്ടിൽ ഒരു ഡെഡിക്കേഷനും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോ അതുകൂടി കേട്ടിട്ട് നമുക്കൊരു ടാറ്റ ബൈ ബൈ പറയാം. കൂടെ ഞാൻ ടാനിയ, ദിസ് ഈസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ആൻഡ് ഇത് വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്.
3: ഹായ് ടാനിയ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? എനിക്കൊരു സോങ് വെച്ച് തരാവോ? എനിക്ക് സർവം മായലെ ചിരി തൊട്ട് എന്നുള്ള പാട്ട് വെച്ചുതരാവോ? ഞാനിത് എന്റെ ഒരു ചേച്ചി അഷ്ടമിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം ഈ പാട്ടും ചേച്ചിയും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞ ചേച്ചി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് നമ്മൾ ഈ പാട്ട് ഇട്ടിട്ടായിരുന്നു ചേച്ചിയെ കളിയാക്കുക ഒക്കെ ചെയ്യുന്നത്. അപ്പൊ സോ ഇപ്പൊ ഞാൻ ചേച്ചിയുടെ വീട്ടിലാ, അതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ പാട്ടൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യണേ. താങ്ക് യു സോ മച്ച് ടാനിയ.